0: ഇടപ്പ് പാർലമെന്റ് മന്ത്രി സഞ്ജീവ് എതിരുമാൻ മഹതാ സഹഭാഗ്യവും നെറ്റ് ന്യൂസ് റത്തുകൊട്ട സമ്പൂർണ്ണ ദേശപാലന സംവാദ് നെറ്റ് ന്യൂസ് യൂട്യൂബ് നാലിക്കാവട്ട പിവിസ് നിറമ്പിയാക്കേ മെറട്ട് റേഡിയോ ഇതിഹാസ അലുത് കർമ്മീൻ ദക്ഷ ഡിജെ ശില്പീൻ പസ് തെനക്കു എക്വാർ സഹഭാഗ്യവും ദേവന്ത് ഡിജെ സംഗ്രാമെ ഏ രാത്രി പെവെത്തുന നെത്തെഫെം ഡിജെ നൈറ്റ് ഫേസ് ടു ഫേസ് അറ്റാക് ഷോ സന്ദാ ഏ രാത്രി സഹഭാഗ്യവുനെ കളുത്തര ഡിസ്ട്രിക്റ്റ് നിയോജന കർമ്മീൻ ഡിജെ ഡിജെ കെ വൺ എക്സ് സഹ ഡിജെ മിസാമിന് കേഗല ഡിസ്ട്രിക്റ്റ് നിയോജന ക്രമീൻ ഡിജെ വോളിയൂം സമൂഹയായി ഡിജെ വോളിയൂം സമൂഹയുടെ ശില്പീൻ തിദിനക്കു എത്തുലത്തുന മെമ കരട്ടക്കാര തരംഗേൻ ജയഗ്രാഹകയ തേറിയമട്ട് നെത്തെഫെം ഫേസ്ബുക്ക് പീട്ടുവാറഹ ശ്രാവകേണ്ടത് അവസ്ഥാവ ഹിമ്യൂണ ഏ അണുവ് മെമ തരംഗേൻ ജയഹിമികരഗത് കേഗല ഡിസ്ട്രിക്റ്റ് നിയോജനകള് ഡിജെ വോളിയൂം സേ ജയഗ്രഹനെ സംബന്ധേൻ മെലസ അദാസ് പലകല
1: കേഗല് ഡിജെ ഒലിയും പ്രധാന കണ്ടായ വെഡിമ കമേൻസ് പ്രമാണയാ ക്ലബാകരുത് എന്ന്
2: അവ ജയഗ്രഹണികരാട ഹെമോട്ടോമ ഇസ്തുത ഇതിന് മകേ ആദര സഹോദര സഹോദരി ഒക്കോട്ടോമ സുഭവത്തും ഇതിന് അപ്പിട്ട് ജയഗ്രഹണികരാട ഇസ്തുത യണ്ടിതി സതുറി
1: മുഖദേഹത്തിന് മേ ലബുന ജയഗ്രഹണേ ഗാന
3: അത്തം സതുറി ഇതിന് ഹിതുവിനെ മേമ ഫസ്റ്റ് ടൈം മേക അപ്പേ കിതിമ ഇപ്പേ ചാനൽ ലേക്ക് ഗീല്ലേ മീറ്റ കളി ഇതിന് ആ ഫസ്റ്റ് ടൈം മേക മേമ മേ വാഗേ കത്തി ബേക ഏതി എത്ര മേജനത് മാറ ഹൊണ്ടൈ മാറ ഫ്രണ്ട്ലി ഇതിന് എത്ര വെടി ഹൊണ്ടൈ
0: ഡിസ്ട്രിക്ട് നിയോജന പരിധി നെത്തെഫെം ഡിജെ നൈറ്റ് ഫേസ് ടു ഫേസ് അറ്റാക് ഷോ തൗദുരട്ടാത് ക്രിയാത്മകായി എം വെടസഠാണ് സാമസികുറാദ ദിനക്കം രാത്രി നവേ സിറ്റ് സജീവി വേദിരിപാത് കരണവ നെറ്റ് ന്യൂസ് നിമാവ് മീനങ്ങ നെറ്റ് ന്യൂസ് ദഹവാൽ ദോലഹാട്ട വെടിത്തുറത്തു സന്ധാ നെറ്റ് ന്യൂസ് യൂട്യൂബ് നാലിക്കാവട്ട് സഹ നെറ്റ് ന്യൂസ് ഡോട്ട് എൽ കെ അപ്പൊക്കെ വെബ് അടവിയേറ്റ് പിവിസെന്ന്
4: Net News ඔබ වෙත ගෙන ආවේ දශක ගණනාවක් පුරා වේදනාවන් නිහඬ කළ සෑම ගෙදරකම සිටිය යුතු වෙද මහත්මයා සිද්ධාලේප
5: සුපිරි බව තහවුරු කරගන්න දියවැඩියාව පරද්දන් ජින්සොමෙන් දැන් සියලුම ෆාමසි වලින්
0: බුද්ධගයාවේදී ඔබේ දෝතින් සකස් කරන කිරියාහාර පින්කම් සහ දානශීල භාවනා පුරන්නට සුදුසුම තැන ට්‍රැවල් නෙට් පිටත් වීම අගෝස්තු සිට දෙසැම්බර් අමතන්න 011-863-366-716-7872
6: FM Anupaha FM 94.8 Net FM

0: പിന്നേവാ
1: മുഖത്ത് താറാവും തക്കുനേക്ക് പാറട്ടും
0: പാട്ട
1: അപ്പൊ ബലാഗമ
0: താറാവ് ഓ ക്യാമ കണ്ണിനോട്ട അത്തിങ്ക വണ്ടോണെ വെലാവോട്ട ബദ്ദുണ്ണിനെത്താൻ കേ കാണാ
1: സുരേഷ് മാമക്ക് കഥാവ് കലിംഗ് അപ്പിട്ട് അഹനോനേ നെഹേ അത് എനിസാപ്പി ദെൻ തമായ് അപ്പേ സുരേഷ് മാമക്ക് കഥാവ് അഹന്ന ഹദാന്നെ ഒന്ന് ദോല പുതാലൊക്കോമ് അതത് വിനത വിധിഹട്ടമ സത്യാന്തി സെനസുരാത് ദിവസ കലബല പെഞ്ച കിയ വിനക്കങ് അഹങ് ഇന്നോനേത് කිය වෙනකන්ද
2: 8 වෙනකන්
1: 8 වෙනකන් මොනවද අහන්න පුළුවන් කියලා දෙන්නත් එක කියමුද
2: හා
1: කියන්න බලන්න නිර්මාණ පිටුව
2: නිර්මාණ පිටුව
1: හා
2: සෙල්ලම් ගෙදර
1: හා තව
2: නිල්
1: පුළුවන් නම් කියන්න
2: පුළුවන් නම් කියන්න
1: ඔය ඔක්කොම අහන්න පුළුවන් නේ
2: ආ
1: අපි මේ අංකෙත් කියමුද දුරකථන අංකේ നിർമ്മാണ ഇതിരിപാത് കരാൻ അപ്പൊ ബലമാത ദിവസത്തേക്ക് ദിനാഗാന് കൗത് കേലാ ബിന്ദോയ് ഹത്സ് എക്കൊലഹായ് അനൂപഹായ് അനൂപഹായ്
3: അനൂപഹൊരു രാജധാനിയ അരമ്പു മഹാവിജയബാഹു രാജതുമാർത്തി ഹെവത് കിത്തി കുമാര

ഒക്കൊമ്മ ഗപ്പഹിങ് എകത്ത് കിടക്കാനോ ബിസിനസ് ഒക്കെ സറു വെണ്ണോനി ജയ വെണ്ണോനി തിങ്ങത് മമാത അലുത്തി നെകത്തു എന്നെ വാലിമട ഉടുഹാവറ മല പൊലകവ അപ്പ നമ്മ അതെ ആദരം എകത്തു കിടക്കാനോ ഈട് പാസ്സേ മെസ്സേജ് ഒക്കെ ഇവനൊക്കെ നമ്മ തെക്കമേ വന്ന ഈഗാവറ്റ അടിയന്തിട്ട് ദേശാനി സ്റ്റുഡിയോ സെറ്റ് അതാ തഹകിനി ഇന്നവാലോ അപ്പേ ആലുവ തെക്കത്ത് കിടക്കാന്ന് കേളിക്കേനോ ബുസ് ബുസ് മല്ലേ അതെ ആദരങ്ങൊക്കെ മെകത്ത് കിടക്കാനോ ജയമേ വാ.